ഇത് ആകാശവാണി ഇറ്റാനഗർ ഡിബ്രുഗഡ് മച്ചൗ സാ ദുബാ സനൈ സോം മേജലിംഗ് രംഖ്രക്രോക് തരിക്ക റൗറംഗ്യ ബ്ലൈബജി ഖു മിനിറ്റ് തോറോജാമസോ തങ്സാ പ്രോഗ്രാം തഫങ്ങായി റുങ്ങാം കുഹാം വാസിം കെങ്ലാംഗ് നരേന്ദ്ര മോദി അരാങ് തൈര എൻ ഡി എ ഗവൺമെന്റ് മച്ചൗ സാ ഓഫീസ് നം പാങ്സർനി സോ തോക്ര പരോ ഒക്കേജന നം ഡിഫെൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് നരേന്ദ്ര മോദി ഗവൺമെന്റ് പാങ്സർനി സോ തോക്ര ശ്രീലങ്കാത് സോഷ്യൽ മീഡിയ പോസ്റ്റ് കൂത്ത നം പാങ് ഹജനൈ സരബലൈ പാങ് മേജലിംഗ് രംഖ്രോ കൊറോക് തരി സാ നം അരിങ് കലായത് നം ഗവൺമെന്റ് മോദി ഇര പ്രൈം മിനിസ്റ്റർ മ ഓത് ലാംറൗ പുറപ്പ് മുൻ ഗവർണൻസ് മ വിജൻ ലീഡർഷിപ് നൈ നാഷണൽ റിസോൾവ് മ കൗനം ലാംതുമുറൗ ഡിഫെൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഫാൻത് പുറമ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ലീഡർഷിപ് അണ്ടർ മ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് നൈ ഡിസൈസീവ് ഗ്ലോബൽ ലീഡർഷിപ് മ അഹ്യങ് നാഷണൽ സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് അതക് അരിങ് കം സോമ്രഗ്രൗ ഡിഫെൻസ് മിനിസ്റ്റർ ഫാൻത് പുറമ സബ്കാ സാത് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് സ്ലോഗൻ പ വസുഡപ് ലെവൽ നം ഗവർണൻസ് നൈ പോളിസി മേക്കിംഗ് കൗ നം ജാങ്റൗ പുറ ഇന്ത്യ പ സെഹങ് അറൗ അപ്പം സെൽഫ് കോൺഫിഡൻസ് തഗ്യാങ് ഉറൗ ഡിഫെൻസ് മിനിസ്റ്റർ ഫാൻത് അരുണാചൽ പ്രദേശ് ചീഫ് മിനിസ്റ്റർ പേമാ ഖാണ്ഡു അപി കാബിനറ്റ് കോങ്വൻ മച്ചുസാ ഇറ്റാനഗർ നം അഫാംലാക് ചീഫ് മിനിസ്റ്റർ പ്രഗതി മീറ്റിംഗ് തഥു തങ്ങു റൗത് മീറ്റിംഗ് ന ഫാൻത് പ ചീഫ് മിനിസ്റ്റർ ഖാണ്ഡു സോഷ്യൽ മീഡിയ പോസ്റ്റ് കുറൗ നം കുറൗ അരേങ് ഡിപ്പാർട്ട്മെന്റ് താമവാങ് സീനിയർ ഓഫീസർ ഹേങ് പി എസ് യു ബി ആർ ഒ എൻ എച്ച് ഐ ഡി സി എൽ പവർ ടെലികോം നൈ വൈൽഡ് സെക്ടർ ഏജൻസി താമജാമ റിവ്യൂ സെഷൻ അഹുമ തഥു തനാങ് സ്റ്റേറ്റ് ഉപംവാം ഡെപ്യൂട്ടി കമ്മീഷണർ ഹേങ്മൻ ലൈവ് തോന്നോക്തുറൗ ചീഫ് മിനിസ്റ്റർ ഖാണ്ഡു റൂത് അറൗ ചീഫ് മിനിസ്റ്റർ പ്രഗതി പ അക്കൗണ്ടബിലിറ്റി സ്പീഡ് നൈ മൈമ പ്രോജക്ട് പ ഹൊമൈനങ് കുറക്മ കമുങ്നങ് ഉറൗ ചീഫ്